0: ഹരിയുടെ മധ്യമറ ത്രിതോളഹായ്
1: ലൈവ് FM.LK
2: www.liveFM.LK ഹിത പേന വൺ.